0: കൗണ്ഡിന്യ ഗോത്രജാതായ മംഗളം ശ്രീ ഹനുമതെ ഓം.
1: യു ഹാവ് ജസ്റ്റ് ഹേർഡ് സം വേദിക് ചാന്റിംഗ്.
2: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി. റേഡിയോ സായി ബ്രിങ്സ് ടു യു എവ്രി ഡേ ദ ടീച്ചിങ്സ് ആൻഡ് ദ യൂണിവേഴ്സൽ മെസ്സേജ് ഓഫ് ലവ് ഓഫ് ഭഗവാൻ ശ്രീ സത്യസായി ബാബാ.